0: ദശക്രമതിയേ ചൂടരണ്ടി. പ്രേമസ്വരൂപുലൈന വിദ്യാർത്ഥുലാരാ, വിദ്യാബോധകുലാരാ, വിദ്യാഭിമാനുലാരാ,
1: എംബോഡിമെന്റ്സ് ഓഫ് ഡിവൈൻ ലവ് സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് പേട്രൻസ് ഓഫ് എഡ്യൂക്കേഷൻ.
0: കൂടമനെ അവതരിച്ചിന പ്രതി മാനവനക്കു സത്യമേ പ്രത്യക്ഷ ദൈവം.
1: ഫോർ എവറി മാൻ ബോർൺ ഓൺ എർത്ത് ട്രൂത്ത് ഈസ് ദി വെരി ഡയറക്ട് ഗോഡ്.
0: ഈ ചരാചര പ്രപഞ്ചമന്തയു കൂടനു സത്യമനുണ്ടിയേ ആവിർഭവിച്ചി, സത്യമനന്ദേ ജീവിച്ചി, സത്യമനന്ദേ ലീനമവുചുന്നതി.
1: ദ എൻടയർ ക്രിയേഷൻ മൂവിംഗ് ആൻഡ് അൺമൂവിംഗ് വേൾഡ് has emerged from truth, lives in truth, and finally merges in truth.
0: Satyam jnanam anantam brahma. Brahma satyame. Anantamainadi satyamu. Ee brahmaku atma ani peru. Nityamainatundi brahmaku satya ani pilustu vacharu vedantulu.
1: Truth is brahma. Truth is permanent. Vedantins called truth as brahma itself.
0: Kanuka patti manavudu kudanu gauravinchavalasinatundi satyamunu maatrame.